0: Maraman Thuruthu is this picturesque little village that hugs the banks of the Muvattupura River in Kerala. After years of water pollution, the very same canals that sustained the homes here became clogged with garbage. So of course, things had to change. And boy, did they change.
1: ഈ മറവൻതുരുത്ത് ഗ്രാമത്തിൽ ഒരുപാട് ചെറു തോടുകളുണ്ട്, കൊച്ചു കൊച്ചു തോടുകൾ. ആ 18 തോടുകൾ ഇവിടുത്തെ ടൂറിസം വികസനം ആഗ്രഹിക്കുന്ന ആളുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇത് വളരെ നന്നാക്കി. ഇവിടെ കൊച്ചുവള്ളങ്ങളും അതുപോലെ തന്നെ ആധുനികമായ രീതിയിലുള്ള വള്ളങ്ങളും ഒക്കെ വന്ന് ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു.
0: Maravanthuruthu is all about the water. This place wouldn't even exist without the river and its canals. So, if I'm ever going to find out how this little hamlet has evolved, there's only one place to start. With the fishermen who have plied their trade in these waters for hundreds of years.
2: Do I really have to wear a life jacket?
3: Yes.
2: It doesn't even look good and it covers my nice shirt.
3: Can't swim.
2: No, I can swim.
4: Hi. So, Mr. Sanjeevan, how long have you been doing this?
5: For 40 വർഷമായി അച്ഛൻ്റെ കൂടുതൽ പോകാൻ തുടങ്ങിയിട്ടു. അപ്പോൾ അച്ഛൻ്റെ കാലശേഷം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചേട്ടൻ മരിച്ചു പോയി.
4: So your father is the one that brought you out and taught you how to do fishing. So, I've heard so much about the cleanup that's happening in this entire town. How much has the cleanup affected your profession?
5: ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ നേരത്തെയൊക്കെ നല്ല ക്ലീനിങ് ആയിരുന്നു, ഇപ്പോൾ അതിലും ബെറ്ററായിട്ട് ക്ലീനിങ്. പിന്നെ ഈ റിസോർട്ട് വെഞ്ചുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ, അപ്പോൾ നമ്മൾ മീൻ പിടിച്ച് ഇപ്പോൾ വലയായിട്ട് പോകുമ്പോൾ മീൻ റിസോർട്ട് വെഞ്ചിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. അവിടെ നിന്ന് ഇപ്പം നമുക്ക് പൈസയൊക്കെ തരും. എന്നിട്ട് അവർ രണ്ട് പേര് മൂന്ന് പേരൊക്കെ നമ്മുടെ വള്ളത്തെ കയറിയിരുന്നു ഇങ്ങനെ കറങ്ങാൻ പറയും.
0: In early 2022, a local-led organization called the Responsible Tourism Mission came up with a plan to clear up the rubbish-clogged canals. A plan by the people, for the people. One of the key goals was to get fish back into the canals. Fish that I'm about to catch. I hope.
2: Okay. Just throw. Okay, looks like he's not really gonna teach me how to do it. All right. Wow. Yeah. I don't know if I've caught any fish, but it is actually a lot. What is this? Oh, well, it's a whole pile of dirt. Okay, now I'm gonna leave it to the master. He's got some very interesting techniques. Whoa. The thing about this is you don't really know what you catch because the weights are so heavy. There's one. I saw one. There's two. I can go for breakfast. Can you see it?
3: Yep.
0: There are two things that stand out in Maravanthuruthu. Canals and these guys. People here use every part of the coconut tree. The leaves and husks are used to make mats and ropes. The fruit, of course, features heavily in curries, chutneys and stews. The sweet sap can be used to make palm sugar. But when left to ferment, it transforms into something special. An alcoholic brew called toddy. I'm about to meet someone who actually runs a toddy shop.
1: തെങ്ങിൻ്റെ ചൊട്ട ചെത്തി അതിൻ്റെ ഒരു പ്രിപ്പറേഷനുണ്ട്, അതടിച്ച് റെഡിയാക്കി രാവിലെയും വൈകുന്നേരവും കല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഔഷധം തന്നെയാണ്. ഇന്നും പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ രണ്ട് ഗ്ലാസ് കള്ളൊക്കെ കുടിക്കുന്ന നല്ല കള്ള് കുടിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
2: ഹലോ, ആ കമോൺ, വരൂ.
4: Oh my god, he cooked a feast.
2: Look at this.
4: How you doing?
2: Come on.
4: Thank you.
2: Wow.
4: This is for the two of us.
2: Yes.
4: Yeah. So this is the standard array of things that people will eat when they drink toddy.
6: The toddy shops, yeah.
4: And this is the main item for today.
6: Yeah, this is toddy.
4: Okay.
6: Tapping from the coconut trees.
4: How long have you been doing this business?
6: 23 years, yeah. And I started shop.
4: So you have a total of 8 shops?
6: 8 shops and around 48 tapers.
4: Usually, alcohol is perceived as bad and unhealthy and all that kind of stuff. But here it is considered a healthy drink. But it's also, the alcohol content is not very high, no?
6: 8%. It's higher than beer.
4: Beer, yeah, it is. Okay, this food has been sitting in front of me for a really long time along with the toddy. I think it's time for us to try. I heard there was a massive cleanup in the rivers and the canals, right? And you've been here for a while. So how has that affected your business?
6: ഇവിടുത്തെ ബാക്ക് വാട്ടർ ഈ പറഞ്ഞ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബോട്ടിങ് ആ ബോട്ടിങ്ങിന് വരുന്ന ആളുകൾ ഞങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കള്ളും ഇവിടുത്തെ കറികളും ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങൾക്കത് നല്ല
4: ഓക്കെ
6: ഒരു ഗ്ലാസ് കള്ളൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയാണ്
4: ഞങ്ങളുടെ Alright, so this is the original
6: toddy. Original toddy.
4: I don't know how to explain it, but it's really tasty. What's the process like?
6: തെങ്ങിൻ്റെ ഫ്ലവർ ഉണ്ട് അത് കൊല എന്ന് പറയും തെങ്ങും കൊല പറയും അത് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യണം.
4: Oh. You want me to do this tiring job?
3: Yes, of course.
4: And you thought it was a good idea to let me drink before I do it?
3: Great idea.
0: Okay, so nobody told me that the toddy tappers actually have to scale the tall coconut trees in order to harvest the sap. But just so you know, these tappers do not get high on their own supply. At least, not right before they get to work.
4: What is so special about the toddy that grows over here?
5: ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ ശരിക്കും പ്രകൃതി ദത്തമായ ഒരു സ്ഥലമാണ്. ഇത് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്നൊരു സ്ഥലം. നിങ്ങൾ കണ്ടില്ലേ വെള്ളവും വയലും ഈ മരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഈ കള്ളിനി നല്ല എന്താ പറഞ്ഞ ഒരു പ്രകൃതിദത്തമായ തന്നെ രുചിയായിരിക്കും.
4: ഓക്കെ, സോ how many liters can you get from one tree roughly?
5: ഇതിലിന്ന് നമുക്ക് രണ്ട് നേരം കയറണം. ഒരു ദിവസം രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങണം.
4: റൈറ്റ്.
5: ഒരു നേരം രാവിലെ ഇതിലിന്നൊരു 2.5 ലിറ്റർ കിട്ടും. വൈകുന്നേരം ഒരു 1.5 ലിറ്റർ കിട്ടും. അങ്ങനെ രണ്ട് നേരം കൂടി 4 ലിറ്റർ അടുത്ത് കിട്ടും.
4: Can you show me how to climb? Now it's up to the expert to go up there and get me the freshest toddy.
5: നല്ല സാധനം, ഫ്രഷ് സാധനം.
4: It's stripping off the pot, making it ready for more tapping. Fresh toddy.
5: Fresh toddy.
4: So it doesn't actually come from the coconut. It comes from the bud or the flower before it turns into the fruit. Seri, try pannalama.
5: Okay.
4: Wow, it's so refreshing. My goodness. No, ready. Let me taste that again. Okay.
5: Hey, I made it!
4: Woohoo! More? Yenge? No, I don't think I can do it more than this.
0: Ladies and gentlemen, I tried my best, but as you can see, I think I've reached my limit.
3: Is that Yakult I saw?
7: In Japan, Yakult ladies don't just deliver drinks. I'm joining them for a day.
8: This orange band here, how come I don't have it?
7: They spot signs of dementia, and if someone goes missing, they raise an alert. Could a drink delivery help save a life? Talking Point, tonight on CNA.
9: Right in a chaotic moment.
10: Midnight later tonight here in Thailand. It's too little too late.
11: And I ask whether there's a political element to it. Nobody can exactly tell you why.
12: Look, things are never perfect when you're engaged in politics.
13: Each one doing what each one wants.
14: So what's the United Nations doing amidst this world of supreme chaos?
15: We're pushing for answers every night on Asia Tonight.
16: She could work from anywhere. So why did she give it up?
17: I realized how much my salary matters when I'm getting a loan.
16: A kitchen investment that'll take 20 years to pay off. Is it still worth it? And how a tiny savings habit helped one family build income-generating assets. On Money Mind, Wednesday on CNA.
18: My IFPN is special. The customer feedback is very good.
19: I want to bring it down to the next generation so that this hawker trade will not die off.
20: I've wasted 20 years inside.
21: For hawker, people don't judge. You come and buy food, you also would ask me whether I'm an ex-convict or not.
22: I'm very grateful Madam Haja teach me this sambal. Then I feel like, alamak, someone trusted me.
23: Today haven't finished flying. Around 150 kg. Lord. Not okay. I came here to train. I not come here to work.
24: Today we are here to judge this new hawker's skill.

0: I'm really not getting it. I'm really not getting it. I think that's my cap. You guys are ready. Good job.
1: ഈ മറവൻപുരത്തിലെ 18 കനാലുകൾ തോടുകൾ അത് ക്ലീൻ ചെയ്തതോടുകൂടി നാടൻ വള്ളങ്ങളല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റായതെന്ന് പറയുന്നത് കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു വള്ളം ആ വള്ളത്തിലാണ് ടൂറിസ്റ്റുകൾ നിരവധി വന്ന് ജാക്കറ്റ് വിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ടായി
2: ഹലോ
3: Yes.
2: Hi.
3: How are you?
2: Hi. How are you? How are you? Nice to see you.
3: Nice.
2: Thank you. Thank you for having me.
1: Tell me, why did you choose to do kayaking here?
3: എനിക്ക് വെള്ളത്തിന് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടിട്ടും ഇത് മറവന്തരം എന്ന് പറയുന്ന ഒരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഏരിയ അത് ആ ഇഷ്ടം ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഇത്
2: തുടങ്ങിയത്
3: ഞാൻ ഇവിടെ ആയിരുന്നു ജനിച്ചു വളർന്നതും എല്ലാം ഇവിടെ ആയിരുന്നു മർച്ചന്റ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് കയാക്ക് ചെയ്യാൻ ഒരു കൂടുതൽ ഒരു ടെൻഡൻസി വന്നതും ഞാനത് തുടങ്ങിയത്
2: സോ വാട്ട് ഡു ദ ലോക്കൽ ഫിഷർമെൻ തിങ്ക് അബൌട്ട് യുവർ ബിസിനസ്
3: രാവിലെ തന്നെ അവർ ചൂണ്ടിട്ടുണ്ടിരിക്കുമ്പോഴും വല വലിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കയാക്കുമായിട്ട് ചെല്ലുന്നത് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കാരണം പല നിറത്തിലും അവരും കണ്ട് ഹാപ്പി എല്ലാവർക്കും ഹായ് കൊടുത്തുന്ന അവസ്ഥയൊക്കെ കൊടുത്തിട്ട് അവർ കാണുന്നുണ്ട് ഈ വല വലിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും അവർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്താണ് അവരിവിടെ നിന്ന് തിരിച്ചു പോകുന്നത്
2: So you're doing a huge community service almost.
3: Yes. Right.
2: Okay, enough chat. Let's go kayaking.
3: തീർച്ചയായിട്ടും നമുക്ക് പോയേക്കാം
2: I can't go kayaking like this, right?
3: illa change cheyanam
2: okay straight down

0: Maraman Thirattu is this picturesque little village that hugs the banks of the Muvattupura River in Kerala. After years of water pollution, the very same canals that sustained the homes here became clogged with garbage. So of course, things had to change. And boy, did they change.
1: ഈ മറവൻതുരുത്ത് ഗ്രാമത്തിൽ ഒരുപാട് ചെറു തോടുകളുണ്ട് കൊച്ചു കൊച്ചു തോടുകൾ ആ 18 തോടുകൾ ഇവിടുത്തെ ടൂറിസം വികസനം ആഗ്രഹിക്കുന്ന ആളുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇത് വളരെ നന്നാക്കി ഇവിടെ കൊച്ചുവള്ളങ്ങളും അതുപോലെ തന്നെ ആധുനികമായ രീതിയിലുള്ള വള്ളങ്ങളും ഒക്കെ വന്ന് ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു
0: Maraman Thirattu is all about the water. This place wouldn't even exist without the river and its canals. So, if I'm ever going to find out how this little hamlet has evolved, there's only one place to start. With the fishermen who have plied their trade in these waters for hundreds of years.
2: Do I really have to wear a life jacket?
3: Yes.
2: It doesn't even look good and it covers my nice shirt.
3: Can't swim.
2: No, I can swim.
4: Hi. So, Mr. Sanjeevan, how long have you been doing this?
5: For 40 years, I attended Urdu Pool and Rangin Tour. Abachan, the guy says, I put on the children with the boy.
4: So, your father is the one that brought you out and taught you how to do fishing.
6: So, I've heard so much about the cleanup that's happening in this entire town. How much has the cleanup affected your profession?
5: ഇവിടെ ഇപ്പോൾ മുമ്പത്തെ നേരത്തെയൊക്കെ നല്ല ക്ലീനിങ് ആയിരുന്നു ഇപ്പോൾ അതിലും ബെറ്ററായിട്ട് ക്ലീനിങ് പിന്നെ ഈ റിസോർട്ട് വെഞ്ചുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അപ്പോൾ നമ്മൾ മീൻ പിടിച്ച് ഇപ്പോൾ വലയായിട്ട് പോകുമ്പോൾ മീൻ റിസോർട്ട് വെഞ്ചിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും അവിടെ നിന്ന് നമുക്ക് പൈസയൊക്കെ തരും എന്നിട്ട് അവർ രണ്ട് പേര് മൂന്ന് പേരൊക്കെ നമ്മുടെ വള്ളത്തെ കയറിയിരുന്നു ഇങ്ങനെ കറങ്ങാൻ പറയും
0: In early 2022, a local-led organization called the Responsible Tourism Mission came up with a plan to clear up the rubbish-clogged canals. A plan by the people, for the people. One of the key goals was to get fish back into the canals. Fish that I'm about to catch. I hope.
6: Okay. Just throw. Okay, looks like he's not really gonna teach me how to do it. All right. Wow. Yeah. I don't know if I've caught any fish, but it is actually a lot. What is this? Oh, well, it's a whole pile of dirt. Okay, now I'm gonna leave it to the master. He's got some very interesting techniques. Whoa. The thing about this is you don't really know what you catch because the weights are so heavy. There's one. I saw one. There's two. I can go for breakfast. Can you see it?
3: Yep.
0: There are two things that stand out in Maraman Thirattu. Canals and these guys. People here use every part of the coconut tree. The leaves and husks are used to make mats and ropes. The fruit, of course, features heavily in curries, chutneys, and stews. The sweet sap can be used to make palm sugar. But when left to ferment, it transforms into something special. An alcoholic brew called toddy. I'm about to meet someone who actually runs a toddy shop.
1: തെങ്ങിൻ്റെ ചൊട്ട ചെത്തി അതിൻ്റെ ഒരു പ്രിപ്പറേഷനുണ്ട് അതടിച്ച് റെഡിയാക്കി രാവിലെയും വൈകുന്നേരവും കല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഔഷധം തന്നെയാണ് ഇന്നും പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ രണ്ട് ഗ്ലാസ് കള്ളൊക്കെ കുടിക്കുന്ന നല്ല കള്ള് കുടിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്
6: ഹലോ ആ കമോൺ വരൂ
4: Oh my God, he cooked a feast.
6: Look at this.
4: How you doing?
6: Come on.
4: Thank you.
6: Wow.
4: This is for the two of us.
6: Yes.
4: Yeah. So this is the standard array of things that people will eat when they drink toddy.
7: The toddy shops, yeah.
4: And this is the main item for today.
7: Yeah, this is toddy.
4: Okay.
7: Tapping from the coconut trees.
4: How long have you been doing this business?
7: 23 years, yeah. I started in 2003. Now, I'm here.
4: So you have a total of 8 shops?
7: 8 shops and around 48 tapas.
4: Usually, alcohol is perceived as bad and unhealthy and all that kind of stuff. But here, it is considered a healthy drink. But it's also, the alcohol content is not very high, no?
7: 8%. It's higher than beer.
4: Beer, yeah, it is. Okay, this food has been sitting in front of me for a really long time, along with the toddy. I think it's time for us to try. I heard there was a massive cleanup in the rivers and the canals, right? And you've been here for a while. So how has that affected your business?
7: ഇവിടുത്തെ ബാക്ക് വാട്ടർ ഈ പറഞ്ഞ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബോട്ടിങ് ആ ബോട്ടിങ്ങിന് വരുന്ന ആളുകൾ ഞങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കള്ളും ഇവിടുത്തെ കറികളും ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞങ്ങൾക്കത് നല്ല
4: ഓക്കെ
7: ഒരു ഗ്ലാസ് കള്ളൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയാണ് ഞങ്ങളുടെ.
4: ഓക്കെ ഇറ്റ്സ് ടൈം ഇറ്റ്സ് ടൈം. All right. So this is the
7: original toddy.
4: I don't know how to explain it, but it's really tasty. What's the process like?
7: തെങ്ങിൻ്റെ ഫ്ലവർ ഉണ്ട്, അത് കൊല എന്ന് പറയും, തെങ്ങും കൊല പറയും. അത് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യണം.
4: ഓ, യു വാണ്ട് മീ ടു ഡു ദിസ് ടയറിംഗ് ജോബ്?
3: യെസ്, ഓഫ് കോഴ്സ്.
4: ആൻഡ് യു തോട്ട് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ ടു ലെറ്റ് മീ ഡ്രിങ്ക് ബിഫോർ ഐ ഡു ഇറ്റ്?
3: ഗ്രേറ്റ് ഐഡിയ.
0: Okay, so nobody told me that the toddy tappers actually have to scale the tall coconut trees in order to harvest the sap. But just so you know, these tappers do not get high on their own supply. At least, not right before they get to work.
4: What is so special about the toddy that grows over here?
5: ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ ശരിക്കും പ്രകൃതി ദത്തമായ ഒരു സ്ഥലമാണ്. ഇത് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്നൊരു സ്ഥലം. നിങ്ങൾ കണ്ടില്ലേ വെള്ളവും വയലും ഈ മരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഈ കള്ളിനി നല്ല എന്താ പറഞ്ഞ ഒരു പ്രകൃതിദത്തമായ തന്നെ രുചിയായിരിക്കും.
4: ഓക്കെ, സോ how many liters can you get from one tree roughly?
5: ഇതിലിന്ന് നമുക്ക് രണ്ട് നേരം കയറണം. ഒരു ദിവസം രണ്ട് നേരം, രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങണം.
4: റൈറ്റ്.
5: ഒരു നേരം രാവിലെ ഇതിലിന്നൊരു 2.5 liter കിട്ടും. വൈകുന്നേരം ഒരു 1.5 liter കിട്ടും. അങ്ങനെ രണ്ട് നേരം കൂടി 4 liter അടുത്ത് കിട്ടും.
4: Can you show me how to climb? Now it's up to the expert to go up there and get me the freshest toddy.
5: നല്ല സാധനം, ഫ്രഷ് സാധനം.
4: It's stripping off the pot, making it ready for more tapping. Fresh toddy.
5: Fresh toddy.
4: So it doesn't actually come from the coconut. It comes from the bud or the flower before it turns into the fruit. Seri, try pannalama. Okay. Wow, it's so refreshing. My goodness. You ready? Let me taste that again. Okay.
5: Hey, I made it! Woohoo!
4: More? Yenge? No, I don't think I can do it more than this.
0: Ladies and gentlemen, I tried my best, but as you can see, I think I've reached my limit.
5: Tumra.

0: East Asia, a region steeped in history, now helping to write the future of our world.
1: From the corridors of power to the region's most remote corners, we'll break down the news driving some of the world's largest economies and explain why it matters.
0: On East Asia Tonight, with me, Otelli Edwards.
2: Thailand's beauty industry is in the global spotlight.
3: พอคนมองภายนอกก็ไม่รู้ว่าทำอะไรมา
4: ใครๆก็อยากสวยเน
5: า
4: ะ
5: แต่ความพอของคนมันไม่มีจำกัด
2: But there's an ugly side to Thailand's beauty boom.
6: เจอคลินิกที่มันถูกต้องแต่ว่ามาทำการรักษาคนไข้เนี่ยไม่ใช่หมอ
7: เขาก็ทักบอกแฟนผมว่ากลัวจังอะไรอย่างนี้แล้วแฟนผมก็แซวแบบว่าเดี๋ยวตื่นมาก็สวยแล้ว
2: Thailand's beauty boom. Insight Thursday on CNA.
0: Singapore, you've heard of it.
8: But do you know it? Explore our neighborhoods.
0: So I welcome you to Little India. See, I'm giving such a traditional vibe now.
9: Sunita's wetland is like a hidden gem, man. This place is rich with wildlife.
10: It's tropical, it's vertical, it's wired.
11: If we cannot bring people out to experience it, can we perhaps bring that experience in?
8: Here, food isn't just eaten. It's chased, debated, and perfected.
12: This is what a perfect breakfast looks like in Singapore.
10: Get exclusive access to see how things work.
13: The super trees are fairly basic, but right on top is where the secret lies.
8: This is where artists, chefs, entrepreneurs, tastemakers call home.
14: This is for exciting times to come. Salud, amigo.
15: Discover the ins and outs.
0: And everything in between on Singapore Hour.
10: Starts Friday on CNA.
16: Every year, the people of Marwanturuttu celebrate a water festival called Aattuvila Mahotsavam. An important ritual is the Garudan Thookam, where performers dress up in these vibrant costumes and dance to traditional music. Practice sessions are underway for this year's festival, which is happening in a month's time. Guess who got an invitation to see one up close?
17: So, Master, what is the story behind this amazing dance?
18: Kerala-thile Bhadravali Kshetrangalil oru valivadayittu enna kalayanu Girudan Parava. Adu Shatru Dosham അകറ്റാനും പിന്നെ നമുക്കൊരു എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടായിട്ടാണ് ഇത് ഗിരണം പറവാണത്
17: ഓക്കെ സോ വാട്ട് ഇസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് സ്റ്റോറി ദിസ് ഡാൻസ് ആൻഡ് ദിസ് സിറ്റി
18: കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതലും ഗിരണം പറവ കലാകാരന്മാരുള്ളതും കോട്ടയം ജില്ലയാണ് മറവൻതുരത്ത് ഭാവം എന്ന് പറഞ്ഞാൽ ഈ ആറ്റുവിലക്കടന്ന് പറയും പിന്നീട് രണ്ട് ദിവസം അടുപ്പിച്ച് ഗിരണം പറവുള്ള
17: ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ്
18: അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത് എന്നെ 10 വയസ്സിൽ പഠിപ്പിച്ച് പരിപാടിക്ക് കൊണ്ടുപോയതാണ് 10 വയസ്സ് മുതൽ ഞാൻ പരിപാടിക്ക് പോണതാണ് ഇപ്പം 48 വർഷമായി എനിക്ക് 58 വയസ്സുമായി 132 പിള്ളേർ ഇവിടെ ദക്ഷിണ വെച്ചിട്ടുണ്ട്
17: യു ഹവ് ഡൺ സോ മെനി ഷോസ് യു ഹവ് തോട്ട് സോ മെനി സ്റ്റുഡൻസ് കെൻ യു ടീച്ച് മീ സംതിങ്
18: ഓക്കെ
17: And I still have to dance. Because it doesn't feel like the dance. It is the dance. Wow. You can see why the kids are so ripped.
19: I'm really not getting it. I think that's my cap. You guys are very good. ഈ മറവൻതുരത്തിലെ 18 കനാലുകൾ തോടുകൾ അത് ക്ലീൻ ചെയ്തതോടുകൂടി നാടൻ വള്ളങ്ങളല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയതെന്ന് പറയുന്നത് കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു വള്ളം ആ വള്ളത്തിലാണ് ടൂറിസ്റ്റുകൾ നിരവധി വന്ന് ജാക്കറ്റ് വിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ടായി.
20: Hello.
21: Ajmal.
20: Yes.
21: Hi.
20: How are you?
21: Hi. How are you? How are you? Nice to see you.
20: Nice.
21: Thank you. Thank you for having me.
20: Tell me, why did you choose to do kayaking here?
21: എനിക്ക് വെള്ളത്തിന് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടിട്ടും ഇത് മറവൻതുരം എന്ന് പറയുന്ന ഒരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഏരിയ അത് ആ ഇഷ്ടം ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടുമാണ് ഞാൻ ഇത്
20: തുടങ്ങിയത്.
21: ഞാൻ ഇവിടെ ആയിരുന്നു ജനിച്ച് വളർന്നതും എല്ലാം ഇവിടെ ആയിരുന്നു. മർച്ചന്നേവിയിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് കയാക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ഒരു ടെൻഡൻസി വന്നതും ഞാനത് തുടങ്ങിയത്.
20: സോ വാട്ട് ഡു ദ ലോക്കൽ ഫിഷർമെൻ തിങ്ക് അബൌട്ട് യുവർ ബിസിനസ്?
21: രാവിലെ തന്നെ അവർ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോഴും വല വലിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കയാക്കുമായിട്ട് ചെല്ലുന്നത്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ, കാരണം പല നിറത്തിലും അവരും കണ്ട് ഹാപ്പി, എല്ലാവർക്കും ഹായ് കൊടുത്തുന്ന അവസ്ഥയൊക്കെ കൊടുത്തിട്ട് അവർ കാണുന്നുണ്ട് ഈ വല വലിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും അവർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്താണ് അവരിടെ നിന്ന് തിരിച്ചു പോകുന്നത്.
20: So you're doing a huge community service almost.
21: Yes.
20: Okay, enough chat. Let's go kayaking.
21: Wait.
20: I can't go kayaking like this, right?
21: Illa, change cheyanam.
20: Okay. Straight down. And it's so nice to be so close to water with the setting sun. And really, to experience Marwanthuruttu, you need to be really close to the water because it's all about this guy. Marwanthuruttu has this odd interplay of tradition, sustainability and tourism going on. The people here are not changing things completely to cater to outsiders. Yes, you have some modern activities like kayaking, but in general, they are still holding on to their traditions. That to me is admirable. It's their way or the highway or the canals, I guess.
21: Wow.
20: There truly is no other street like this.
22: സന്തോഷം.